ഇതുവരെയും അവിയ മൊട്ടമൊതല റേഡിയോ കേന്ദ്രമാൻ പൂജാവൂർ തമ്മ ശാലെ ദിനങ്ങളിൽ ലക്കി നമ്മ റോക്കിംഗ് സ്റ്റാർ യശ് അവരു അഭിനയിച്ചിരുവ ചിത്രദ ഗീതെ ഹൂവിന സന്തെഗെ ഗീത റിക്വസ്റ്റ് മാറിയതരെ ഇവരു തദനന്തര വിജയലക്ഷ്മി അവരു അതാത തക്ഷണ ജേനിന് കൂടു നാവെല്ല ഇതാകിതെ ആത്മീയ സ്നേഹിതര വാട്സ്ആപ്പ് മെസ്സേജ് മുഖാന്തര പ്രകാശ് പത്താറ് അവരുതു അതാത തക്ഷണ ಈ ಟಚ್ಚಲ್ಲಿ ಈ ಹಾಡು ಅದಾದ ತಕ್ಷಣ ನಮ್ಮ ಅನ್ನಯ್ಯ ಹೃದಯವಂತ ಕಾಂಚನ ಫ್ರಾಮ್ ಬಿಜಾಪುರ ಎಸ್ ಉತ್ತಮ ಗೀತೆಗಳ ಲೈನಪ್ಪು ಕೇಳಿ ಮಜಾ ಮಾಡಿ